ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 10, മലയാളവർഷം 1202, ചിങ്ങം 16, 2026 സെപ്റ്റംബർ 1, ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 52 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശങ്കരനാരായണൻ ഇളയടത്ത്.
1: ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവരി പുരാത്മനഃ. ഭഗവത്ഗീതയിലേതാണ് ഈ സുഭാഷിതം. വളരെ അർത്ഥവത്തായ സുഭാഷിതം. ഏതൊരു വ്യക്തിയും സ്വയം ഉയർത്തുവാൻ ശ്രമിക്കണം. എനിക്കത് സാധിക്കില്ല, എന്നെക്കൊണ്ടതാവില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. നമ്മുടെ ബന്ധുവും ശത്രുവും നമ്മൾ തന്നെയാണ്. സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ഈ സുഭാഷിതത്തിന്റെ അർത്ഥം. ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ ഉയർത്തുന്നത് അവനവൻ തന്നെയാണ്. നമ്മുടെ ബന്ധുവും ശത്രുവും നമ്മൾ തന്നെയാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ പരാജയങ്ങളും വിജയങ്ങളും അടിക്കടി ഉണ്ടാവാറുണ്ട്. ജയപരാജയങ്ങൾ ഇടകലർന്നതാണ് ജീവിതം. പരാജയങ്ങളെയും ജയങ്ങളെയും ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് 90% കാരണക്കാരും നമ്മൾ തന്നെയാണ്. നമ്മുടെ അലസതയോ അറിവില്ലായ്മയോ അഹങ്കാരമോ ആത്മവിശ്വാസമില്ലായ്മയോ ഒക്കെയാവാം കാരണം. നമ്മുടെ ജീവിതത്തിലെ ഉന്നത വിജയത്തിന്റെ കാരണവും നമ്മൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ സുഖദുഃഖ ലാഭനഷ്ട ജയപരാജയ സമ്മിശ്രമാണ് ജീവിതം. എപ്പോഴും ഒരാൾക്ക് സുഖമുണ്ടാവില്ല, എപ്പോഴും ദുഃഖവുമുണ്ടാവില്ല. എപ്പോഴും വിജയിക്കുന്ന ആളില്ല, എപ്പോഴും പരാജയപ്പെടുന്ന ആളുമില്ല. സുഖം വരുമ്പോൾ അതിൽ മതി മറക്കാതിരിക്കുക. ദുഃഖമുണ്ട്

0: ഉണ്ടാകുമ്പോൾ ഏറെ കുണ്ഠിതനാകാതിരിക്കുക. രണ്ടും ജീവിതത്തിലെ അനിവാര്യതയാണെന്ന് കരുതി സമാധാനിക്കുക. കവി പാടിയതുപോലെ, സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം. അത് ജീവിതം, അതെ, അതാണ് ജീവിതം. ജീവിതത്തിൽ മാറി മാറി വരുന്ന ഈ സുഖദുഃഖങ്ങളെ അനിവാര്യമെന്ന് കരുതി അംഗീകരിക്കുക. അഹങ്കരിക്കാനോ അടിപതറാനോ പോകരുത്. ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുക, സുഖം എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതും ദുഃഖം മിക്കപ്പോഴും കൂടെയുണ്ടെന്നുമാണ്. അതാണല്ലോ കവി ഇങ്ങനെ പാടിയത്: സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ഈ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തെ അഭിമുഖീകരിക്കാനും എതിരിടാനും നമുക്കാവണം. എനിക്കു മാത്രം എന്താണിങ്ങനെ എന്ന് പരിതപിക്കാനോ വിധിയെ പഴിചാരാനോ സമയം കളയാതിരിക്കുക. സധൈര്യം ജീവിതത്തെ അഭിമുഖീകരിക്കുക. അപ്പോൾ ഈ ദുഃഖവും സുഖവും ജയവും പരാജയവും മാറി മറിഞ്ഞു വരുമ്പോഴും ഞാൻ അതിൽ താണുപോകാതെ എന്നെ തന്നെ ഉയർത്തി നിന്നാൽ എന്റെ വ്യക്തിത്വം പൂർണമായിത്തീരുന്നു. അപ്പോൾ എന്നെ ഞാൻ തന്നെ ഉയർത്തണം. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും വിചിന്തനം ചെയ്ത് ഞാൻ എന്റെ കുറവുകൾ കണ്ടെത്തി, കുറവുകൾ ഓരോ മനുഷ്യനും ഏറെ ഉണ്ടാകും, ആ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ടു പോകണം. അതാണ് ഈ സുഭാഷിതം പറയുന്നത്.
1: ശങ്കരനാരായണൻ ഇളയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് തുളസി വൈക്കൽ പാരായണം ചെയ്ത വള്ളത്തോളിന്റെ കവിത എന്റെ ഭാഷ

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം മുരുകഭക്തിഗാനങ്ങൾ കെ വീരമണിയും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, കോർപ്പറേറ്റ് മിത്ര എന്ന പുതിയ കോഴ്സിനെക്കുറിച്ച് ഡോക്ടർ ശിവകുമാർ എ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനസന്ദേശം. 7:40 കഥകളതിസാദരം, പി പത്മരാജന്റെ രാത്രി ചിത്രം എന്ന കഥ, അവതരണം മെജോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 പെട്രീസ സാബുവിന്റെ സംഗീത കച്ചേരി, രഘു ബി വയലിൻ, ചന്ദ്രകുമാർ പി എൽ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. 11:30 എസ് എസ് ബി ഇൻവെസ്റ്റിജർ സെറിമണി ഡൽഹി റിലെ. 12:00 ഇംഗ്ലീഷ് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ചിന്തുപാട്ട്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സമീകൃതാഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അസീഫ അലി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാന തരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 6-ാം ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, കെ മുരളീധരൻ ഉണ്ണി പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഘടം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, ടി ജി മുത്തുകുമാരസ്വാമി തവിലിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 കിസാൻ വാണി സ്പോൺസേഡ് പരിപാടി, സംയോജിത കൃഷി സുസ്ഥിരമായൊരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ജ്ഞാനപ്പാനയിലെ സാമൂഹ്യ ദർശനം പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വി സി, തുടർന്ന് ജ്ഞാനപ്പാനയിൽ നിന്നും ഒരു ഭാഗം ചൊല്ലുന്നത് ശിവൻ അടികൾ, കൊടുങ്ങല്ലൂർ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര, അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, രചന ജസ്ലോ ഇമ്മാനുവൽ ജോയ്. 9:30 കഥാപ്രസംഗം, അയനം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്, കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളി പദങ്ങൾ, കലാമണ്ഡലം യശ്വന്തും സംഘവും അവതരിപ്പിക്കുന്നു, കഥ നളചരിതം 1-ാം ദിവസം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു: രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00

0: ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
3: ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐവിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, മുരുഘഭക്തി ഗാനങ്ങൾ, കെ വീരമണിയും സംഘവും പാടിയത്.

0: കെ വീരമണിയും സംഘവും പാടിയ മുരുകഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
6: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും.
0: ആകാശവാണി തൃശൂർ.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
3: പ്രായോജകർ
5: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടർസും ലഭ്യമാണ്.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ലയണൽ മെസ്സി. ക്ലബ് ഫുട്ബോളിൽ അമേരിക്കൻ ക്ലബ് ഇന്റർ മയാമിക്കായി ഇനിയും കളിക്കുമെന്ന് മെസ്സി അറിയിച്ചു. പ്രൈമറി സ്കൂളിൽ ഐടി സാക്ഷരത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഈ അധ്യയന വർഷം 5,183 വിദ്യാലയങ്ങളിൽ നടപ്പാക്കും. ഈ മാസം ആദ്യം സോഫ്റ്റ്വെയർ പാക്കേജ് ലഭ്യമാക്കും. ജില്ലയിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളിലെ കിടപ്പ് രോഗികൾക്കുള്ള മസ്റ്ററിംഗ് ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. രാജ്യത്ത് ചിപ്പ് നിർമ്മാണം വികസിപ്പിക്കുന്നതിനും പുതിയ എഞ്ചിനീയർമാരെ പരിശീലിപ്പിക്കാനും ലക്ഷ്യമിട്ട് സെമി കണ്ടക്ടർ മേഖലയ്ക്കായി സെമികോൺ 2.0 പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 1.27 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്ക നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് ഇറാൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ആഗോള എണ്ണവിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് വെനസ്വേലയുമായി എണ്ണക്കരാർ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏറ്റുമുട്ടി ഇറാനും US. ഹോർമുസിൽ കടൽ മൈനുകൾ വിക്ഷേപിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ആക്രമിച്ചതെന്ന് US. US ഓപ്പണിൽ ഒന്നാം റൌണ്ടിൽ തന്നെ പുറത്തായി നൊവാക് ജോക്കോവിച്ച്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
3: പ്രായോജകർ
5: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
10: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
11: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇന്ന് രാവിലെ 11:30 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ സശസ്ത്ര സീമാ ബെൽ സംഘടിപ്പിക്കുന്ന SSB ഇൻവെസ്റ്റിജർ സെറിമണിയുടെ തത്സമയ പ്രക്ഷേപണം രാവിലെ 11:30.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
13: അറിവിന്റെ അക്ഷയഖനി,
14: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
13: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
14: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
13: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
14: വിദ്യാഭ്യാസ രംഗം,
13: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
14: വിദ്യാഭ്യാസ രംഗം.
0: ഇനി ഡോക്ടർ പ്രിൻസി പെൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം ആരെഴുതിയതാണ്? ചോദ്യം ആവർത്തിക്കാം. ദി പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം ആരെഴുതിയതാണ്? ഉത്തരം രാവിലെ 7:55.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

ഉച്ചയ്ക്ക് 12:10 ചിന്തുപാട്ട്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. സമീകൃതാഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അസീഫ അലി സംസാരിക്കുന്നു. മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 6 ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു.

വൈകിട്ട് 6:50 കിസാൻ വാണി സ്പോൺസേഡ് പരിപാടി. സംയോജിത കൃഷി, സുസ്ഥിരമായൊരു കൃഷിരീതി. ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ജ്ഞാനപ്പാനയിലെ സാമൂഹ്യ ദർശനം പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വി സി. തുടർന്ന് ജ്ഞാനപ്പാനയിൽ നിന്നും ഒരു ഭാഗം ചൊല്ലുന്നത് ശിവൻ അടികൾ കൊടുങ്ങല്ലൂർ. ഒൻപത് 15 വിദ്യാഭ്യാസ രംഗം. മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര. അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. രചന ജസ്ലോ ഇമ്മാനുവൽ ജോയ്.

ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ദി പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം ആരെഴുതിയതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 43:34. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: It has created the Chief Minister, it has created the Ministers, and I am sure it has created the new Chief Minister, future Chief Ministers also. I see an academic community deeply rooted in values, yet fearlessly marching forward technological excellence.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 4,247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യമന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്.

0: ഇരിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തുനിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനുവേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിമ്പിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്ക കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തറിൽ ലോക കിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു, ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണറിയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിലുണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിന് ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,7,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്യൈഃ ഷാങ്ഹായ് സഹയോഗ സംഘടനസ്യ നേതൃഭിഃ സഹ ഹ്യഃ സായം കിർഗിസ്ഥാനസ്യ രാജധാന്യാം ബിഷ്കേക് ഇത്യത്ര ആയോജിതേ ഷഷ്ഠേ വേൾഡ് നോമേഡ് ഗെയിംസ് ഇത്യസ്യ ആധികാരികോദ്ഘാടനെ ഭാഗം ഗൃഹീതവാൻ. അയം കാര്യക്രമഃ യായാവരസഭ്യതാനാം സമൃദ്ധക്രീഡാപരമ്പരാണാം സംസ്കൃതേഃ സംസ്കൃതിക് വൈഭവസ്യ ച ഉത്സവരൂപേണ ആയോജ്യതേ. ഇതഃ പ്രാക് പ്രധാനമന്ത്രി മോദി ഷാങ്ഹായ് സഹയോഗ സംഘടന ശിഖര സമ്മേളനസ്യാവധൌ റൂസ്, ഇറാൻ, കിർഗിസ് ഗണരാജ്യ, അർമേനിയ ദേശാനാം നേതൃഭിഃ സഹ ദ്വൈപാക്ഷികോപവേശനം കൃതവാൻ. പ്രധാനമന്ത്രി അദ്യ ഷാങ്ഹായ് സഹയോഗ സംഘടനസ്യ ഷഡ്വിംശതിതമം ശിഖര സമ്മേളനം ച സംബോധയിഷ്യതി. നവീകരണീയ ഊർജാ മന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രാലയസ്യ ഉച്ച അധികാരിഭിഃ സഹ സമീക്ഷോപവേശനം കൃതവാൻ. ഗോഷ്ഠ്യാമസ്യാം ഹരിത ഊർജാ ക്ഷേത്രേ ഭാരതസ്യ പ്രഗതിം അഗ്രനേതും തഥാ പൂർവോത്തര രാജ്യേഷു നവീകരണീയ ഊർജാ പരിയോജനാനാം വിസ്താരം കർത്തും ഗഭീര ചർച്ച സമജായത. മന്ത്രിണ സൻസൂചിതം യത് പ്രശാസനം സ്വച്ഛ ഊർജാ ലക്ഷ്യാനി പ്രാപ്തും പൂർണ്ണ പ്രതിബദ്ധതയാ കാര്യം വിദധാതി. കേന്ദ്ര രാജ്യയോഃ പരസ്പര സഹയോഗേന ജലപ്രബന്ധനസ്യ ലക്ഷ്യാനി പ്രാപ്തുമദ്യ ജലശക്തി മന്ത്രാലയേന വിഭാഗീയ ശിഖര സമ്മേളനം ആഹൂതം. ദിനദ്വയം യാവത് പ്രചലന്ത്യാം അസ്യാം ഗോഷ്ഠ്യാം വിവിധ രാജ്യാനാം അധികാരിണഃ സഹഭാഗിതാം കരിഷ്യന്തി. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സങ്കല്പാനുസാരം ഏഷഃ മഞ്ചഃ രാഷ്ട്രീയ ജലനീതേഃ ത്വരിതാന്വയനായ മാർഗം പ്രശസ്തം വിദധാതി. പര്യാവരണ സംരക്ഷണായ സ്വച്ഛതാ സംസ്കൃതേഃ പ്രസാരായ ച അദ്യ ജഗത് പ്രകാശ നഡ്ഡ മന്ത്രിണാ സ്വച്ഛതാ പഖവാഡ ഇത്യസ്യ ശുഭാരംഭോ വിധീയതേ. സിതംബർ മാസസ്യ പഞ്ചദശ ദിനാങ്കം യാവത് അസ്യ അഭിയാനസ്യ മാധ്യമേന ദേശേ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഇതി വസ്തുഭ്യഃ മുക്തിം പ്രാപ്തും ജനജാഗരൂകത പ്രവർദ്ധയിഷ്യതേ. ഉർവരക വിഭാഗേന സർവേഭ്യഃ കാര്യസ്ഥലേഭ്യഃ സ്വച്ഛതാ നിയമ പാലനായ ച ആഹ്വാനം കൃതം. പ്രശാസനേന മണിപുരെ ജനഗണനാ കാര്യസ്യ സ്ഥഗനസ്യ നിർണയഃ കൃതഃ. അയം നിർണയഃ താവത് കേന്ദ്രീയ ഗൃഹമന്ത്രിണാ അമിതഷാഹേന ഹ്യഃ നവദില്യാം മണിപുരസ്യ വർത്തമാനസ്ഥിതേഃ മൂല്യാങ്കനായ ആയോജിതസ്യ ഉച്ചസ്തരീയ സമീക്ഷോപവേശനസ്യ അധ്യക്ഷതാനന്തരം കൃതഃ. തദനന്തരം മണിപുരസ്യ ഉച്ചന്യായാലയേന നിർദ്ദേശഃ ദത്തഃ യത് അഗ്രിമാദേശപര്യന്തം മണിപുരെ ജനഗണനാ കാര്യം സ്ഥഗിതമേവ തിഷ്ഠേത്. ഭാരതേന ആർത്ഥിക ജഗതി പുനഃ കീർത്തിമാനം രചിതം. അസ്യ വിത്തവർഷസ്യ ഏപ്രിൽ ജൂൺ ത്രൈമാസ്യാം ദേശസ്യ വാസ്തവിക സകല ഗൃഹോത്പാദഃ 7.8% അവർദ്ധത. പ്രധാനമന്ത്രീ മോദീ പ്രാവോചത് യത് വൈശ്വിക സമാഹ്വാനാനാം സമ്മുഖീകരണം വിധായ അപി ഭാരതേന ഏഷാ മഹതി ഉപലബ്ധിഃ സമർജിത. ചതുർത്ഥ ഭാരത് ജർമ്മനി പര്യാവരണ മഞ്ചഃ അദ്യ നവദെഹല്യാം നിർവഹിഷ്യതേ. അസ്യ മഞ്ചസ്യ മുഖ്യമുദ്ദേശ്യം പര്യാവരണ സങ്കടസ്യ ജലവായു പരിവർത്തനസ്യ ച സമാഹ്വാനാനാം സമ്മുഖീകരണായ ദ്വിപക്ഷീയ സംബന്ധാൻ സുദൃഢം കർത്തുമസ്തി. കേന്ദ്രീയ മന്ത്രി ഭൂപേന്ദ്ര യാദവഃ ജർമ്മൻ മന്ത്രിണാ കാർസ്റ്റൻ ഷ്നൈഡർ ഇത്യനേന സഹ അസ്യ സമ്മേളനസ്യ സഹ അധ്യക്ഷതാം വിധാസ്യതി. ഫുട്ബോൾ ഇത്യേതസ്യാം ക്രീഡായാം ഏഷമഃ അണ്ടർ 20 ഏഷ്യാ കപ്പ് ഇത്യസ്യാം ചഷക സ്പർധായാം ഭാരതേന ഹ്യഃ താഷ്കന്ത് നഗരെ സിറിയാ ദേശം 1-0 ഇതി അങ്കാന്തരാലേന പരാജിതം ഇതി.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകൻ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493326262.
0: കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പദ്ധതിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137008197 89215402333. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻസ തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളുകളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണം അഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴ കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞ് അഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടയ്ക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയുടെ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഗണിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി കസ്റ്റം ഹിയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അഗ്രി മെഷീനറി പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും മൂലം തെങ്ങിൽ പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാക്കും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ട് കുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി പ്രായോജകർ
7: എന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
8: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
9: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
10: തയ്യാറാക്കിയത് YS പൗർണമി.
11: ഈ വർഷത്തെ ഓണത്തിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞെങ്കിലും ഓണവുമായി ബന്ധപ്പെട്ട ഗാനസ്മൃതികൾക്ക് വിരാമമാകുന്നില്ല. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളിയുടെ ഓണക്കാല സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനം.

ഗൃഹാതുരത്തെ നിറഞ്ഞു തുളുമ്പിയ വരികളാൽ കൈതപ്രവും മലയമാരുത രാഗസ്പർശത്തിലൂടെ ജോൺസണും ഭാവാർദ്രമായ ആലാപനത്തിലൂടെ യേശുദാസും ചേർന്ന് മനോഹരമാക്കിയ ഗാനം. ചിത്രം അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
0: ഗാന സന്ദേശം
2: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവ സേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്ത പരിചരണത്തിനായി

0: ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്ത പരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: പുനരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
2: റൈറ്റ് ട്രാക്ക്.

0: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
1: റൈറ്റ് ട്രാക്കിൽ ഇന്ന് കോർപ്പറേറ്റ് മിത്ര എന്ന പുതിയ കോഴ്സിനെ കുറിച്ച്, പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ കോമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ എ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
2: കോർപ്പറേറ്റ് മിത്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഒരു വഴികാട്ടി. ഇന്ത്യയിലെ കോമേഴ്സ് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉന്നതമായ പ്രൊഫഷണൽ കോഴ്സുകളാണ് CA, CMA, CS. 2013 കമ്പനി നിയമം അനുസരിച്ച് എല്ലാ ലിസ്റ്റഡ് കമ്പനികളും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് വിധേയമാവണം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് നിയമിക്കേണ്ടത്. അതുപോലെ തന്നെ ചില നിബന്ധനകൾക്ക് വിധേയമായി 2013 തന്നെ കമ്പനി നിയമം അനുസരിച്ച് കമ്പനികൾ, എല്ലാ കമ്പനികളും ആവശ്യമില്ല, ചില കമ്പനികൾ കോസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടന്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെയാണ് കോസ്റ്റ് ഓഡിറ്ററായി നിയമിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ചില നിബന്ധനകൾക്ക് വിധേയമായി 2013 കമ്പനി നിയമം അനുസരിച്ച് ചില കമ്പനികൾ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ അംഗത്വമുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയെ സെക്രട്ടറിയൽ ഓഡിറ്ററായി നിയമിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ CA, CMA, CS എന്നിവ കോമേഴ്സ് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള പ്രൊഫഷണൽ ബിരുദങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ബിരുദങ്ങൾ പഠിച്ച് പാസ്സായി അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ശമ്പളം വളരെ ആകർഷണത്വമുള്ള ശമ്പളമായിരിക്കും. ശമ്പളത്തിന്റെ കൂടെ മറ്റു സൗകര്യങ്ങളും ലഭ്യമാണ്. എന്നാൽ എല്ലാ തരത്തിലുള്ള ബിസിനസ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ വളരെ ഉയർന്ന ശമ്പളം കൊടുത്ത് ഉന്നത ബിരുദധാരികളെ നിയമിക്കുവാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താണ് ഇതിനൊരു പോംവഴി എന്നതിനെ പറ്റി ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും ഈ MSME കമ്പനികൾക്ക് അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എങ്ങനെയാണ് പ്രൊഫഷണലുകളെ അപ്പോയിന്റ് ചെയ്യുവാൻ സാധിക്കുക എന്നതിനെ പറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആലോചിച്ചു. MSME കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള CA, CMA, CS പോലെയുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ അധികമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് 2026 കേന്ദ്ര ബഡ്ജറ്റിൽ കോർപ്പറേറ്റ് മിത്ര എന്നൊരു പുതിയ കോഴ്സിനെ സംബന്ധിച്ച നിർദ്ദേശം ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ പാർലമെന്റ് ബഡ്ജറ്റും ഫിനാൻസ് ബില്ലും പാസാക്കിയെടുക്കുകയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഫിനാൻസ് ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെ കോർപ്പറേറ്റ് മിത്ര എന്നൊരു കോഴ്സിന് നിയമപ്രാബല്യം കൈവന്നു. പിന്നെ MSME കമ്പനികളെ സഹായിക്കുന്നതിനുള്ള പാരാ പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA

0: ഇൻസൈറ്റ് മിത്ല എന്നൊരു കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ 15 മുതൽ ജൂലൈ 31 വരെയായിരുന്നു ആദ്യ ബാച്ചിന്റെ രജിസ്ട്രേഷൻ. സ്വയം പ്ലസ് മാധ്യമം വഴിയാണ് ആദ്യ ബാച്ചിന്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. 12 മന്ത്സ് ആണ് കോഴ്സിന്റെ കാലാവധി. 150 മണിക്കൂർ ഓൺലൈൻ പഠനവും 6 മന്ത്സ് തൊഴിൽ പരിശീലനവുമുള്ള ഒരു കോഴ്സ് ആയിട്ടാണ് MCA കോർപ്പറേറ്റ് മിത്ര എന്നൊരു കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സിന്റെ ഫീസ് 3000 രൂപ പ്ലസ് GST ആണ്. സാധാരണയായി CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ CS കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി 50,000 രൂപയിൽ അധികം ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരും. കൂടാതെ 2 കൊല്ലത്തിൽ അധികമുള്ള പ്രായോഗിക പരിശീലനം ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് നിർബന്ധമാണ്. ഈ സാഹചര്യത്തിലാണ് 3000 രൂപ പ്ലസ് GST ഫീസ് ഘടനയുള്ള ഒരു പാരാ പ്രൊഫഷണൽ കോഴ്സ് ആയി കോർപ്പറേറ്റ് മിത്ര എന്നൊരു കോഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് മിത്ര കോഴ്സിന് വേണ്ട അക്കാദമിക് സഹായം ചെയ്യുന്നത് കോമേഴ്സ് രംഗത്തെ 3 പ്രൊഫഷണൽ സ്ഥാപനങ്ങളാണ്. 1 ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, 2 ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, 3 ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനീസ് സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഇനി ഏതൊക്കെ വിഷയങ്ങളാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 1 അക്കൗണ്ടിംഗ്, 2 ബാങ്കിങ്, 3 ടാക്സേഷൻ, 4 ലീഗൽ ആൻഡ് സെക്രട്ടറിയൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ കോഴ്സിൽ ചേരുവാൻ സാധിക്കുന്നത്? ഡിഗ്രി പാസ്സായവർക്കും അവസാന വർഷ ഡിഗ്രി പഠിക്കുന്നവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കും. സ്വയം പ്ലസ് തന്നെയാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. ആദ്യത്തെ ബാച്ചിൽ ഏകദേശം ഇപ്പോൾ 3000 വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്തു കഴിഞ്ഞു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലെ ലിസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുവാൻ പ്രാപ്തരാക്കുക വഴി അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ കംപ്ലയിൻസ് കോസ്റ്റ് ലഘൂകരിക്കുക എന്നതാണ് ഈ കോഴ്സ് ലക്ഷ്യമിടുന്നത്. ഒരു പ്രായപരിധിയുണ്ട് ഈ കോഴ്സിൽ ചേരുവാൻ, അത് 30 വയസ്സാണ്. പിന്നെ മറ്റൊരു സംശയം ഉണ്ടാവും, ഫീസ് കൺസെഷൻ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഫീസ് കൺസെഷൻ ഉണ്ട്. 50% ഫീസ് കൺസെഷൻ ചില സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാണ്. സ്ത്രീകൾ, അതുപോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളിലെ ഉദ്യോഗാർത്ഥികൾ, അതുപോലെ ഹിമാലയൻ പ്രദേശങ്ങളിലെ കാനഡയൻസ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, ഈ സ്ഥലങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും 50% ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും കോമേഴ്സ് രംഗത്തെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഇത്.
1: കോർപ്പറേറ്റ് മിത്ര എന്ന പുതിയ കോഴ്സിനെ കുറിച്ച് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. റൈറ്റ് ട്രാക്ക്.

0: വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൌർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1

0: 0420-420-2233.
1: പുലരിപ്പൂക്കളിൽ അവസാനമായി
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
4: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
5: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർ പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
6: സഹപ്രായോജകർ
7: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
9: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
7: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ എസ് ടി വിഭാഗത്തിലും ബി എസ് സി മാത്തമാറ്റിക്സ് വിഷയത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങളിലുമാണ് സീറ്റുകൾ ഒഴിവുള്ളത്. താൽപര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി കോളേജ് ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0466-22-70335. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷം മുതൽ പുതിയ 4 വർഷ ബിരുദ പ്രോഗ്രാമായ ബി എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് ആരംഭിക്കുന്നു. ഗണിതശാസ്ത്രമോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 3 വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9495-378854. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ 2026-27 അധ്യയന വർഷത്തെ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കായി നാളെയാണ് അഡ്മിഷൻ. ജനറൽ വിഭാഗത്തിൽ 4 സീറ്റുകളും ഒ ബി എച്ച്, എസ് സി, ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങളിൽ ഓരോ സീറ്റുമാണ് ഒഴിവുള്ളത്. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫീസായ 9,820 രൂപ എന്നിവ സഹിതം ഹാജരാവുക. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും ഈ മാസം 7, 8, 11, 15, 22, 28, 29 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഈ മാസം 10-ാം തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഈ മാസം 18, 25 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും, തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
7: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
10: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: വിളംബരം
11: ഞായറാഴ്ച രാവിലെ 6:35.
3: പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
3: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:57. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6-ാമത് ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേഷ ചർച്ച കർത്തേ രഹേ ഹൈ. ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർത്ഥൻ കർത്താ ഹൈ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗേ ഭി സമർത്ഥൻ കർത്താ രഹേഗാ. ഹമേ എൻഡ്ലെസ് വാർ സേ എൻഡ് ഓഫ് വാർ ഉസി ദിശ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹൈ.
1: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടി സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, ജൽശക്തി ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ജാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ കേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: റൊസാരിയോയുടെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
1: 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പക്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000+ മനശ്ചുര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 ആഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി തൃശൂർ.
5: ഗാനസന്ദേശം.
6: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കണ്ണൻ എന്ന് വിളിക്കുന്ന ആദർശിന് എല്ലാവിധ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. അച്ഛൻ, അമ്മ, പ്രേമ, ബാലകൃഷ്ണൻ എന്നിവർ

എടപ്പാളിൽ നിന്നും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അലീനയ്ക്ക് ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു തൃശൂരിൽ നിന്നും അമ്മ ദീപ, അച്ഛൻ അനിൽ, അനിയൻ അലൻ എന്നിവർ. ഇന്നലെ ആഗസ്റ്റ് 31 പിറന്നാൾ ആഘോഷിച്ച ജനനി മോൾക്ക് 1000 ആശംസകൾ നേർന്നിരിക്കുന്നു മൂക്കുതലയിൽ നിന്നും അച്ചാച്ചന്മാർ, അച്ചാമ്മമാർ, അമ്മ, അച്ഛൻ, കുട്ടിയച്ചന്മാർ, മേമ്മമാർ, ശ്രീ പാർവതി, ആദുട്ടൻ എന്നിവർ. ആദർശിനും അലീനയ്ക്കും ജനനി മോൾക്കും പിറന്നാൾ ആശംസകളോടെ ഗാനമിത. നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സി ഒ ആൻഡോ, മിൻമിനി എന്നിവർ പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം SP വെങ്കിടേഷ്.

0: ഗാനസന്ദേശം സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: ആകാശവാണി.

0: തൃശൂർ. കഥകൾ അതിസാദരം.
1: കഥകൾ അതിസാദരത്തിൽ ഇന്ന് പി പത്മരാജന്റെ രാത്രി ചിത്രം എന്ന കഥ. അവതരണം മെജോ.
2: പോൾ നവവധുവിനെയും കൂട്ടി അവിടെ വീടെടുത്തപ്പോൾ തന്നെ പരിചയക്കാരിൽ ചിലർ കളിയാക്കി. അയൽവക്കം നോക്കിയാണ് അയാൾ ആ വീട് തന്നെ തിരഞ്ഞു പിടിച്ചത് എന്ന്. അയൽവക്കത്തെ ശിവരാജന്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു ദുസൂചന. അവരൊരു നിംഫോ ആണെന്ന് ആരോ പോളിന് പറഞ്ഞുകൊടുത്തു. അവിവാഹിതനായൊരു സ്നേഹിതൻ പറഞ്ഞു, ആ വീട് വിട്ടുകൊടുക്കാമെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വീട് പോളിനു വേണ്ടി തിരയുന്ന ജോലി അയാൾ ആഹ്ലാദത്തോടെ ഏറ്റെടുത്തുകൊള്ളാമെന്ന്. എന്നാൽ ആ സ്ത്രീയെ നേരിൽ കണ്ടപ്പോൾ അവരെപ്പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പോളിന് തോന്നി. നീണ്ടും മെലിഞ്ഞ് മാംസം വറ്റിയ ശരീരം, ചുരുണ്ട മുടിയും എല്ലായ്പ്പോഴും ഇളകിക്കളിക്കുന്ന കണ്ണുകളും മാത്രമായിരുന്നു സമ്പന്നമായിരുന്നിരിക്കാവുന്ന ഒരു ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ. മൂത്തമകൾ മെഡിക്കൽ കോളേജിൽ ആ വർഷം ചേർന്നു. ഇളയ രണ്ടു കുട്ടികൾ സ്കൂളിലും കോളേജിലുമായി പഠിക്കുന്നു. മേരിയോട് ശിവരാജന്റെ ഭാര്യ മാതൃനിർവിശേഷമായ വാത്സല്യത്തോടെയാണ് പെരുമാറിയത്. അപരിചിതമായ പട്ടണത്തിൽ ഇത്ര നല്ലൊരു അയൽവക്കം കിട്ടിയതിൽ മേരിക്കും സമാധാനം തോന്നി. അവളുടെയൊപ്പം ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ ആരും ശിവരാജന്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യമൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇരിക്കണേയെന്ന് പോൾ രഹസ്യമായി പ്രാർത്ഥിച്ചു. കാര്യമൊന്നുമില്ലെങ്കിലും കുടുംബത്തിൽ കലക്കലുണ്ടാക്കാൻ അങ്ങനെയുള്ള ഏഷ്യനുകൾക്ക് കഴിഞ്ഞെന്ന് വരാം. അടുത്തിടപഴകും തോറും ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു കേട്ടത് മുഴുവൻ ശുദ്ധ നുണയാണെന്ന് പോളിന് ബോധ്യം വന്നു. ഒരു കൊച്ചായി കഴിയുമ്പോഴാ എനിക്ക് ജോലിയാവാൻ പോണത്. ഒരിക്കൽ ശിവരാജന്റെ ഭാര്യ അവരോട് പറഞ്ഞു, ഇപ്പ രണ്ടുപേർക്കും വീടും പൂട്ടി അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. എനിക്കും അയലത്തോട്ട് പിന്നെ ശ്രദ്ധിക്കണ്ട. കൊച്ചായി കഴിയുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. ഒരു കരച്ചിൽ കേട്ടാൽ ഓടിച്ചെല്ലേണ്ടത് എന്റെ ജോലിയായി തീരും. ഇന്നത്തെ കാലത്ത് ജോലിക്കാരികളെ എങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാനാകും? പിന്നെ അവർ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീട്ടിലെ കുട്ടികൾക്ക് വേലക്കാരികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകളെക്കുറിച്ച് പല കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. തങ്ങളുടെ ജീവിതത്തിലുണ്ടാകാവുന്ന ഭാവി പ്രശ്നങ്ങളെക്കുറിച്ച് പോലും അവർ മുൻകൂട്ടി ആലോചിച്ചു വച്ചിരിക്കുന്നുവല്ലോ എന്നോർത്തപ്പോൾ പോളിന് അവരോട് ഉള്ളാലെ കൃതജ്ഞത തോന്നി. അവരെക്കുറിച്ച് ആൾക്കാർ പറയുന്ന അനാവശ്യങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതങ്ങളാണെന്നും അയാൾക്ക് തോന്നാതെ ഇരുന്നില്ല. ഒരുപക്ഷെ ശിവരാജന്റെ പ്രായക്കൂടുതലും വൈരൂപ്യവും കണ്ട് ആരോ പറഞ്ഞുണ്ടാക്കിയ കഥയായിരിക്കാം അവയെന്ന് അയാൾക്ക് തോന്നി. കറുത്ത് പൊക്കം കുറഞ്ഞ മുടന്തനായ ഒരു മധ്യവയസ്കന് ഒരുപക്ഷെ അങ്ങനെയൊരു ഭാര്യയെ കിട്ടിയത് ആർക്കോ സുഖിച്ചില്ലായിരിക്കാം. ആ ലൈനിലെ മറ്റ് താമസക്കാർ തന്നെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും രഹസ്യമായി ദുഷ്പ്രചരണം നടത്തുന്ന കഥ ഒരുപക്ഷെ അയാൾക്ക് അറിയാമായിരിക്കാമെന്ന് പോളിന് തോന്നിത്തുടങ്ങിയത് അയാളുമായി കുറെ കൂടി അടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. എല്ലാവരോടും പുച്ഛവും അമർഷവും അസൂയയും കലർന്ന ഒരു മനോഭാവം ശിവരാജൻ സൂക്ഷിച്ചു പോരുന്നുണ്ട് എന്ന് അയാളുടെ ഒരു ദിവസത്തെ സംസാരം കേട്ടപ്പോൾ തന്നെ പോളിന് മനസ്സിലായി. ഇളയ മകളുടെ ജന്മദിനമോ മറ്റോ ആയിരുന്നു. അത്താഴത്തിന് പോളിനെയും മേരിയെയും ക്ഷണിച്ചിരുന്നു. വിശേഷം പ്രമാണിച്ച് ലേശം മദ്യവും ഉണ്ടായിരുന്നു. ശിവരാജന് മദ്യത്തോട് നല്ല ആസക്തിയുണ്ടെന്ന് അന്നാണ് പോളിന് മനസ്സിലായത്. മൂന്ന് പെഗ് ചെന്നു കഴിഞ്ഞപ്പോൾ വികൃതമായ ഒരു ചിരിയോടെ അയാളത് തുറന്നു പറയുകയും ചെയ്തു.
3: എനിക്ക് ഈ കുന്തമൊന്നും അടിച്ച ഏൽക്കുകയല്ല, നാടനെ എനിക്ക് പിടിക്കും. അത് ഞാൻ ദിവസവും സ്വൽപ്പശ അടിക്കുകയും ചെയ്യും. അയലുകാർക്ക് ഉപദ്രവം ഒന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലെന്താ?
2: മദ്യം ചെല്ലും തോറും അയാൾ കൂടുതൽ കൂടുതൽ വാചാലനായിക്കൊണ്ടിരുന്നു. ആ വാചാലത കുറെ കഴിഞ്ഞപ്പോൾ തുറന്ന കുറ്റപ്പെടുത്തലായി. ആ ലൈനിലെ താമസക്കാരെല്ലാം ചീത്തകളാണെന്ന് അയാൾ ഉദാഹരണസഹിതം സമർത്ഥിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നതിൽ കഴമ്പൊന്നും ഇല്ലെന്നറിഞ്ഞിട്ടും അയാളുടെയുള്ളിൽ നീറിപ്പിടിച്ചു നിൽക്കുന്ന അമർഷവും അസൂയയും കാണാൻ വേണ്ടി പോൾ ഓരോരുത്തരെ പറ്റിയും എടുത്തെടുത്ത് ചോദിച്ചു. മദ്യത്തിന്റെ ലഹരിയിൽ അയാളുടെ മുടന്തൻ ഭാവനയ്ക്ക് വികൃതമായ ചിറകുകൾ വയ്ക്കുന്നത് കാണാൻ രസമായിരുന്നു. ഊണുമേശയ്ക്കരികിലിരിക്കുമ്പോഴും ശിവരാജൻ കഥ തുടർന്നുകൊണ്ടിരുന്നു. പരിചയത്തിലുള്ള എല്ലാവരെക്കുറിച്ചും ഏതാണ്ട് പറഞ്ഞു തീർന്നിരുന്നതുകൊണ്ട് അയാളുടേത് പൊതുപ്രസ്താവനകളായി മാറിയിരുന്നു. സമൂഹത്തിന്റെ വഴിപിഴച്ച പോക്കി

0: പറ്റി, യുവതലമുറയുടെ സദാചാരബോധമില്ലായ്മയെപ്പറ്റി, സിനിമയിലെ നഗ്നതയെപ്പറ്റി, സാഹിത്യത്തിലെ അശ്ലീലത്തെപ്പറ്റി. അയാളങ്ങനെ വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഊണുമേശയ്ക്കടിയിൽ പോളിന്റെ കാലിനുമേൽ തണുപ്പുള്ളൊരു പാദം വന്നു തൊട്ടു. അയാൾ കാൽ പിൻവലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അത് മെല്ലെ മേലോട്ടിഴഞ്ഞു. അപ്പോൾ ശിവരാജൻ ആയിടെ താനെഴുതിയ ഒരു ഗാനം പാടിക്കേൾപ്പിച്ചു. പുണ്യധരത്രീ ഭാരതമേ, ഹരിതമനോഹരി കേരളമേ. മേരി ചിരിക്കാൻ ബന്ധപ്പെടുന്നത് പോൾ ശ്രദ്ധിച്ചു. താനവളെ വഞ്ചിക്കുകയാണോ എന്ന് സംശയം തോന്നിയപ്പോൾ പോൾ പെട്ടെന്ന് കാൽ പിൻവലിച്ചു. ഊണ് കഴിഞ്ഞ് മുൻവശത്ത് സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുമ്പോഴും ശിവരാജൻ താനെഴുതിയ ലളിതഗാനങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമാപ്പാട്ടുകളിലുള്ളതുപോലെ അശ്ലീല സൂചനയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും തന്റെ ഏതെങ്കിലും ഒരു പാട്ടിൽ നിന്നെടുത്തു കാണിക്കാൻ കഴിയുമോ എന്നയാൾ ചോദിച്ചു. അതൊന്നുമില്ലെങ്കിൽ ഈ പൊരുത്തനും ഇതൊന്നും വേണ്ട, ശിവരാജൻ ക്രോധത്തോടെ പറഞ്ഞു. പല നാടകക്കാർക്കും സിനിമക്കാർക്കൊക്കെ ഞാൻ ഈ ഗാനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് മൊലയും തൊടയും മാത്രമല്ലേ. വാതിലിനടുത്ത് തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന രണ്ടു കണ്ണുകളിലെ തിളക്കം ഇടയ്ക്കിടെ ശ്രദ്ധിച്ചുകൊണ്ട് പോൾ അയാൾ പറയുന്നത് മുഴുവൻ ശരിവച്ചുകൊടുത്തു. ശിവരാജനിൽ ഇത്ര നല്ലൊരു കവി ഉണ്ടായിരുന്നുവെന്ന് ഇതുവരെ മനസ്സിലാക്കാതെയിരുന്നതിൽ അയാൾ ഖേദം പ്രകടിപ്പിച്ചു. അത് കേട്ടപ്പോൾ ശിവരാജന്റെ ആവേശം ഒന്നുകൂടി വർദ്ധിച്ചു. കവി മാത്രോ? അയാൾ സുഖിച്ച് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അനിയൻ വരണം. അകത്തെ മുറിയിലേക്ക് അയാൾ പോളിനെ കൂട്ടിക്കൊണ്ടുപോയി. മേരിയും ശിവരാജന്റെ ഭാര്യയും മക്കളും ഒപ്പം കൂടി. അകത്തെ മുറിയിൽ ജനാലയ്ക്കടുത്ത് ഒരു സ്റ്റാൻഡിന്മേൽ പാതി പൂർത്തിയാക്കിയ ഒരു ചിത്രമുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഒരു വാട്ടർ കളർ പെയിന്റിങ്ങിനുള്ള തുടക്കം. പിറകിൽ കടൽ, കന്യാകുമാരി, വിവേകാനന്ദപ്പാറ. മേരിക്ക് വീണ്ടും ചിരി പൊട്ടുന്നത് പോൾ കണ്ടു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മൂഡിലായിരുന്നില്ല ശിവരാജനും അയാളുടെ ഭാര്യയും. ഇവിടെ ഈ ജോലിയിൽ ചേരുന്നതിന് മുമ്പ് ഞാനൊരു ചിത്രകാരനായിരുന്നു എന്ന വിവരം അനിയനറിയാമോ? ശിവരാജൻ ചോദിച്ചു. അറിയില്ലെന്ന് പോൾ പറഞ്ഞു. അതിയാൻ ഒരു സ്കൂളിൽ ഡ്രോയിങ് മാസ്റ്ററായിരുന്നു, ശിവരാജന്റെ ഭാര്യ വിശദീകരിച്ചു. മുറിയുടെ മറ്റേ മൂലയിലേക്ക് ഒരു മുതുക്കൻ പച്ചക്കുതിരയെപ്പോലെ ചാടിച്ചാടിച്ചെന്ന് ബ്രഷും ചായങ്ങളും എടുത്തുകൊണ്ടുവന്ന് പോളിനെ വിശ്വസിപ്പിക്കാൻ എന്ന വണ്ണം ശിവരാജൻ ചിത്രത്തിന്മേൽ ചില ടച്ചസ് നടത്തി. ഈയിടെ വരയ്ക്കാറില്ല, അത് കാരണം കൈക്ക് പഴയ വഴക്കം കിട്ടുന്നില്ല, തന്റെ പരിചയക്കുറവിന് വിശദീകരണം കൊടുക്കാൻ എന്നോണം അയാൾ പറഞ്ഞു. പിന്നെ അയാൾ ഏറെ കാലത്തിന് ശേഷം പെയിന്റിങ്ങിലേക്ക് മടങ്ങി വരാനുണ്ടായ കാരണം പറഞ്ഞു. ഇപ്പോഴത്തെ ഓഫീസർ ഒരു ബംഗാളിയാണ്. വിവേകാനന്ദനാണ് അയാളുടെ ദൈവം. എല്ലായ്പ്പോഴും വിവേകാനന്ദന്റെ സൂക്തങ്ങളും പ്രസംഗങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്ന അയാളോട് ഓഫീസിന്റെ വിസിറ്റേഴ്സ് റൂമിൽ സ്വാമിജിയുടെ ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറെ കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും പെയിന്റിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചത്. നമ്മുടെ ചിത്രകല പെണ്ണിന്റെ നഗ്നതയിലേക്ക് തിരിഞ്ഞപ്പോൾ മേലിൽ ബ്രഷ് തൊടുകയില്ലെന്ന് ശപഥം ചെയ്തവനാണ് ഞാൻ. ഇപ്പോൾ വേണ്ടി വന്നു. പിന്നെ ഒരു സമാധാനം, സ്വാമിജിയുടെ പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടിയാണല്ലോ എന്നുള്ളതാണ്. നമ്മുടെ സാംസ്കാരിക അധപതനം മുൻകൂട്ടി കണ്ടതുകൊണ്ടല്ലേ അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്?
1: പി പത്മരാജന്റെ രാത്രി ചിത്രം എന്ന കഥയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവതരണം മെജോ. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത കഥകളതിസാദരത്തിൽ കേൾക്കാം. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമ്മൽ.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
4: ഫോൺ 9446095714.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി തൃശൂർ.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ.

0: പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
2: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
1: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
3: ഫോൺ 7025131119.
4: ആരോഗ്യക്കുറിപ്പുകൾ. എന്താണ് സമീകൃത ആഹാരം? ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് നല്ല ഭക്ഷണം എന്ന് ഏവർക്കും അറിയാം. ഒരു വ്യക്തിയുടെ ശാരീരിക, വൈകാരിക, സാമൂഹിക സുസ്ഥിരതയ്ക്കാണ് ആരോഗ്യമെന്ന് പറയുക. രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം. മാനസികവും വൈകാരികവുമായ സ്ഥിരതയും ശാരീരികമായ തുലനാവസ്ഥയുമൊക്കെ ആരോഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പോഷകസമൃദ്ധമായ ഭക്ഷണം ഇവയ്ക്കൊക്കെ നിദാനമായും വർത്തിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തോട് തന്നെ പ്രസാദാത്മകമായ ഒരു മനോഭാവമാണ് ഉണ്ടാവുക. ആരോഗ്യത്തിന് നിദാനമായ പോഷകസമ്പുഷ്ടമായ ഭക്ഷണം അടങ്ങിയതാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. കൃത്യമായ അളവിലും ഗുണത്തിലും പോഷകങ്ങൾ ചേർന്ന ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ഭക്ഷണമാണ് സമീകൃതാഹാരം. ഒരു വ്യക്തിയുടെ വയസ്സ്, ലിംഗം, ശരീരഘടന, അധ്വാനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾക്കനുസൃതമായാണ് സമീകൃതാഹാരം തിരഞ്ഞെടുക്കേണ്ടത്. ബാലൻസ്ഡ് ഡയറ്റിൽ ശരീരാവശ്യത്തിനുള്ള ഊർജം പ്രദാനം ചെയ്യാനാവും വിധമുള്ള ഭക്ഷണം ഉൾക്കൊള്ളണം. ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഊർജം വേണം. ഹൃദയം മിടിക്കാനും ശ്വസിക്കാനും ഒക്കെ ഊർജം ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റുകളായാണ് ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. അരി, ഗോതമ്പ്, മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ആയ റാഗി, ബജ്ര തുടങ്ങിയവയൊക്കെ അന്നജമായാണ് കാർബോഹൈഡ്രേറ്റ്സ് ശേഖരിച്ചു വച്ചിട്ടുള്ളത്. നേന്ത്രപ്പഴം, കപ്പ, ഉരുളക്കിഴങ്ങ്, ചേന, മധുരക്കിഴങ്ങ് തുടങ്ങിയവയൊക്കെ കാർബോഹൈഡ്രേറ്റ് സമ്പന്നമാണ്. ഒരു വ്യക്തിക്ക് ആവശ്യമായ ഊർജത്തിന്റെ 75% ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കാവൂ. എണ്ണകളിൽ നിന്ന് 15% പഞ്ചസാര, ശർക്കര തുടങ്ങിയവയിൽ നിന്ന് 5% ഊർജവുമാണ് ലഭിക്കേണ്ടത്. ശരീരകലകൾ ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ പ്രോട്ടീൻ സമീകൃതാഹാരത്തിൽ നിന്ന് ലഭിക്കണം. ദഹനരസങ്ങൾ, ഹോർമോൺ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കാൻ പ്രോട്ടീൻ ആവശ്യമായി വരും. സാധാരണ 1 കിലോഗ്രാം ശരീരഭാരത്തിന് ആനുപാതികമായി 1 ഗ്രാം പ്രോട്ടീനാണ് ആവശ്യമുള്ളത്. അനിമൽ പ്രോട്ടീൻ അഥവാ മൃഗജന്യ പ്രോട്ടീനാണ് കൂടുതൽ മികവുള്ളതായി പറയപ്പെടുന്നത്. പയറുവർഗ്ഗങ്ങളിൽ നിന്നാണ് ഭാരതീയ ഭക്ഷണക്രമത്തിൽ നിന്ന് പ്രോട്ടീൻ കൂടുതലായി ലഭിക്കാറുള്ളത്. മുട്ടയിലും കൂടിയ അളവിൽ പ്രോട്ടീനുണ്ട്. 40 മുതൽ 60 ഗ്രാം പയറും 180 മുതൽ 280 ml പാലും സസ്യാഹാരികൾക്ക് ആവശ്യമായ പ്രോട്ടീൻ ദിനേന നൽകും. മാംസാഹാരം കഴിക്കുന്നവർക്ക് 20 മുതൽ 30 ഗ്രാം പയറുവർഗ്ഗങ്ങളും 1 മുട്ടയോ 30 ഗ്രാം മാംസമോ മത്സ്യമോ 100 മുതൽ 150 ml പാലും ഉപയോഗിച്ചാൽ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും. കൊഴുപ്പുകളും എണ്ണകളും സമീകൃതാഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പുരുഷന്മാർക്ക് 40 മുതൽ 65 ഗ്രാം കൊഴുപ്പും സ്ത്രീകൾക്ക് 20 മുതൽ 45 ഗ്രാം കൊഴുപ്പും സമീകൃതാഹാരം വഴി ലഭിക്കണം. ആവശ്യത്തിന് വിറ്റാമിനുകളും മിനറലുകളും മറ്റും പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ഒക്കെയായി ലഭിക്കണം. ICMR പ്രസിദ്ധീകരിച്ച RDA അഥവാ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ് പ്രകാരമുള്ള വിവിധ പോഷകങ്ങൾ ഉൾപ്പെട്ടതാകണം മികച്ച സമീകൃതാഹാരം. ശാരീരികാരോഗ്യത്തിന് വ്യായാമത്തിനും ചിട്ടകൾക്കും ഒപ്പം ആവശ്യമായി വേണ്ടതാണ് സമീകൃതാഹാരം. എന്താണ് സമീകൃതാഹാരം? ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം,
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
7: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
3: ഗാന സന്ദേശം
9: ഞായറൊഴികെ എന്നും

0: രാവിലെ 7:35
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി തൃശൂർ.
2: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788282.
4: എടോ, നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ? ഇങ്ങനെ നടന്നാ മതിയോ?
5: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ?
4: ആ വിചാരങ്ങൾ മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
2: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്.
0: ചോദ്യം ഇതായിരുന്നു: ദി പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം ആരെഴുതിയതാണ്? ഉത്തരം: ഡോക്ടർ ബി ആർ അംബേദ്കർ, സാമൂഹ്യ പരിഷ്കർത്താവും വിദേശത്തു നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ ഭാരതീയനുമായിരുന്നു ബി ആർ അംബേദ്കർ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ദി പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം ആരെഴുതിയതാണ്? ഉത്തരം: ഡോക്ടർ ബി ആർ അംബേദ്കർ, സാമൂഹ്യ പരിഷ്കർത്താവും വിദേശത്ത് നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ ഭാരതീയനുമായിരുന്നു ബി ആർ അംബേദ്കർ. ചിന്താവിഷയം: പെട്ടെന്ന് പോകുന്നവനാണ് നല്ല അതിഥി. അലക്സാണ്ടർ പോപ്പ്. പെട്ടെന്ന് പോകുന്നവനാണ് നല്ല അതിഥി. അലക്സാണ്ടർ പോപ്പ്.
2: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788282.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
7: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
6: പ്രായോജകർ
7: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
8: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

ഇന്ന് രാവിലെ 11:30 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ സശസ്ത്ര സീമാ ബെൽ സംഘടിപ്പിക്കുന്ന SSB ഇൻവെസ്റ്റിജർ സെറിമണിയുടെ തത്സമയ പ്രക്ഷേപണം ഇന്ന് രാവിലെ 11:30.

0: ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സമീകൃതാഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അസീഫ അലി സംസാരിക്കുന്നു. ഒരു മണിക്ക് ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59:52. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ
1: മേരി ബാങ്ക് ഹമേഷാ മേരെ സാത്ത് ചൽത്തി ഹൈ. സുബഹ ഉഠതി ഹൂ തോ പൈസേ ജമാ കരാതി ഹൈ. കസ്റ്റമർ ജ്യാദാ ഹോ ജാതേ ഹൈ തോ പൂരാ ഗല്ലാ സംഭാൽ ലേതി ഹൈ. ആധി രാത് കോ ഭി ഉഠാ കേ ബതാതി ഹൈ കി മാഡം ലക്ഷ്മി ഫൽ ഭണ്ഡാർ കാ പേമെന്റ് ആ ഗയാ ഹൈ. ജൻധൻ ബാങ്ക് ഖാതാ ക്യാ മിലാ മുഝേ തോ ഉംഗലിയോ കേ ഛോർ പർ ബീമാ പെൻഷൻ ഡിബിടി സാരി ബാങ്കിംഗ് സുവിധായേ മിൽ ഗയി ഹൈ.
2: 12 साल में 59 करोड़ जनधन खाते खुले, जिसमें 56% खाते तो सिर्फ महिलाओं के हैं।

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
4: യേശുദാസ് പാടിയ ഗാനം, ചിത്രം സിംഹാസനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിയറിപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: പി ജയചന്ദ്രനും പി മാധുരിയും സംഘവും പാടിയത് ചിത്രം പിക്നിക്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ശ്രീകുമാരൻ നമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, പാടിയത് യേശുദാസ്. ചിത്രം അയൽക്കാരി.

സംഗമം. എസ് ജാനകി തറവാട്ടമ്മ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം, ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം,
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: യേശുദാസിനൊപ്പം വാണിജ്യറാമും സംഘവും പാടിയ ഗാനം. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ എന്നും രാവിലെ 7:35 പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: രാസലീല എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതി സലിൽ ചൗധരി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്തോൾമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
3: കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം. പാടിയത് ചിത്ര. ചിത്രം മഴവിൽ കാവടി.

പി മാധുരി പാടിയ ഗാനം. ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരി. ഗാനരചന എം ഡി രാജേന്ദ്രൻ. സംഗീതം ജി ദേവരാജൻ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

എയർ ഹോസ്റ്റസ് ഈ ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. വരികൾ ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: പൂവച്ചൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം പകർന്ന് പി. സുശീല പാടിയ ഗാനം. ചിത്രം സന്ദർഭം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ പെട്രീസ സാബുവിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ രഘു ബി വയലിൻ, ശ്രീ ചന്ദ്രകുമാർ പി എൽ മൃദംഗം. ആദ്യം പൂർണ്ണചന്ദ്രിക രാഗത്തിൽ തെലിസി രാമ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

0: പെട്രീസ സാബുവിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ശ്രീ രഘു ബി വയലിൻ, ശ്രീ ചന്ദ്രകുമാർ പി എൽ മൃദംഗം.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യത ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു

0: ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പം സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ട്യൂബിലുള്ള ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും അതും ഒരു ഈ ഒരു അടുത്ത കാലത്ത് PMOS ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയ ഗളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം ഒരു 10 മുതൽ 15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പോൾ ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാവും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അല്ല അണ്ടാശയത്തിലുള്ള മുഴകൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയേണ്ട ഒരു പറയുന്ന ഒരു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുന്നേ ഉള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്നാണ് മെൻസസ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈം ഒക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിൽ എത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷന്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷന്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലൊക്കെ ചിരി ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ HP അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ്വജനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് രണ്ടാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ

0: രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ടങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ടാശയത്തിന്റെ അണ്ടത്തിന്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. സുലേഖ മനസ്സിൽ എന്ന ചിത്രത്തിൽ വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ് എന്നിവർ പാടിയത്. ഗാനരചന മുഹസിൻ പരാരി, TK കുട്ടിയാലി. സംഗീതം വിഷ്ണു വിജയ്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കി സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
7: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
6: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
8: ഗാനരചന ഹേ കാർത്തി, സംഗീതം ബിപിൻ അശോകൻ, പാടിയത് സിദ്ധ് ശ്രീറാം, ചിത്രം അതിഭീകര കാമുകൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. സ്വർണവില കൂടി. കേരളത്തിലെന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ കൂടി 14,385 രൂപയ്ക്കും പവന് 120 രൂപ കൂടി 115,080 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഇന്ന് രാവിലെ 11:30 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി

0: അമിത്ഷായുടെ സാന്നിധ്യത്തിൽ സശസ്ത്ര സീമാബൽ സംഘടിപ്പിക്കുന്ന SSB ഇൻവെസ്റ്റിജസ് സെറിമണിയുടെ തത്സമയ പ്രക്ഷേപണം രാവിലെ 11:30.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 16 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഡ്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 11:30 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം 6 തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ആദ്യഗാനം പാടിയത് യേശുദാസ്.

അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്, ശങ്കർ മഹാദേവൻ പാടിയത്.

വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജിസ് ജോയുടെ വരികൾക്ക് പ്രിൻസ് ജോർജ് ഈണം പകർന്ന് കാർത്തിക്, ഷാരൂൺ ജോസഫ് എന്നിവർ പാടിയത്.

ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. അടുത്ത പരിപാടി അല്പസമയത്തിനകം.